0: അതി അതി അന്ന
1: അതി അതി ഇതെന്നത്തെ കേമത്തെ കിരിയാല പെത്തട്ട്
0: ഞാൻ
1: കിരിയാലിംഗ് അപ്പൊ അസുഖ ഇന്നവാ അമ്മവായി കെതിരിന്ന് ഹെമോമായി കത്തുകരി ലസ്സിന് സിന്ധു ഒക്കെ അമുക്കിയില കിയന്ന് ഇരുപാസ് ഇപ്പൊ മങ്ങോട്ട് മതക്കത്തെ കീവ ഉദയ പാന്തരമ സൂര്യാരച്ചിക്കാണ് സുബോധന പുതാവായി ദിമുത് പുതാവായി നങ്കി ചന്ദ്രവായി സുബോധന ഇതുവായി ദുബായി അഞ്ചു പുതാവായി അപ്പൊ ഇത് എന്നാ വായിക്കത്തു കിടക്കാന്നൊക്കെയല്ലോ ഒന്ന് കേളത്തേനോ ഓക്കെ ഹലോ ഹലോ ഹലോ ബദുല കെട്ടവല സമന്ത് സലൂണിക്ക് സമന്ത് മലികഷാൻ ഇരുത്തരു സ്റ്റോസേക്ക് അമ്മായി നോ നിസാൻ സല ദുവലദിന്ന തരുൻ തിരന്തി കിന കത്തേയോ മികത്തു കിടക്കാൻ സിദ്ധേനോ മേ സിന്ധുട്ട് അമ്മ താത്ത യുവിൻ ചാരു ശശി അവിഷ്ക നിത്തു തിനായ തരുന്നു വത്സല
0: ഇന്നലെ അങ്ങനെ ഭയം ഉണ്ടാവും
1: അപ്പൊ ഇഹമേനോ അത്.